0: లోపివా దరిన్ని. ఇంతసారి కొందవా.
1: ആരെങ്കിലും ഈ താമതക്കും സലാമെ വാണി കൊന്തുവാകും മാസി ആരും ദൂക്കുന്നാണി കൊങ്ങിറക്കും.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടാക്ക.
1: Nur die Ecke Megahertz, die wir hier fangen.